ഷാബി ബേഗം ലടപ്പേ ഗരം ഹോവേ. ഓ ഗുരു ഗോബിന്ദ് സിംഗ് തോ ദോ പുത്ര വാദായ ആ ലേ കങ്ങാ.